തന്ത്രിയു നാരായണുടെ കുരുവു ചതുവു നാരായണുടെ യോഗമു യാഗമു നാരായണുടെ മുക്തിയു ദാതയു നാരായണ.

തന്നെയും തന്ത്രിയും നാരായണുടെ, ഗുരുവു സദുവു നാരായണുടെ, യോഗമു യാഗമു നാരായണുടെ, മുക്തിയു ദാതയു നാരായണു.